0: ഡോക്ടറായി ഹത്തലി.
1: നേട്ട വേണ സിന്ധു അഹനാത്തരേ ഹിത്ത സന്ന സന്ന സിന്ധു അഹനാത് ഒബ കമതിനം www.livefm.lk സൈറ്റ് എക്കറ ഗിഹിൻ ക്ലാസിക് റേഡിയോ സിലക്ട് කරන්න. ക്ലാസിക് റേഡിയോ ദിസവന രന്തുനു ഹദവതേ സ്പർശയ ഒബ ആദരയ කරන ക്ലാസിക് റേഡിയോ റേഡിയോ ഗാർഡൻ ട്യൂൺ ഇൻ റേഡിയോ FM യന ആപ്പ് ഹരഹ വഗേ മ തവത് വെബ് അടവേ ഗണ ആവക്കോസേ